0: ഹലോ അഞ്ജലി ജിയ,
1: അഞ്ജലിയ അഞ്ജലിയ, മൈ ഗോഡ്, ഇത് പറ ഫോണില് ബദൽ സ്വപ്നം സോണിയേ, ചൊല്ല പ്ലീസ്.
0: ഐ ലവ് യു.